ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ് കരു, ഓ ഹായ്.

പ്രഭാർ ബ്രഹ്മജ്ഞാനി സദാ സദജാഗത ബ്രഹ്മജ്ഞാനി അഹംബുധ ത്യാഗത ബ്രഹ്മജ്ഞാനി ഗമന ബ്രഹ്മാനന്ദ ബ്രഹ്മജ്ഞാനി കകാർ സദാ അനന്ത ബ്രഹ്മജ്ഞാനി സുഖ സഹജന വാസു നാനക് ബ്രഹ്മജ്ഞാനി കാ നഹി വിനാശ ബ്രഹ്മജ്ഞാനി ബ്രഹ്മ കവേത ബ്രഹ്മജ്ഞാനി ഏക സംഹേത

ജ്യേഷ്ഠപതി ജാചകജനജാചാപ്രഭദാന കൃപാദേവോ ഹരണാം സാജനകീ മംഗോ ദൂർപാരബ്രഹ്മേരി സർദാപൂര സദാ സദാ പ്രഭുകേ ഗുണഗാമോ സാ സാ പ്രഭുതമേ ദയാമോ ചരൺകമല സിംഹലാകേ പ്രീത ഭക്തരും പ്രഭുകീ രതനീതേ കൂട്ടേ കുവാധാര നാനക മംഗേ നാം പ്രഭുസാർ പ്രഭുകീ ദൃഷ്മാ സുഖേ രസഭാവേ ബിർലാ കുഹേജിൻ ചാഖ്യാസേ ചന്ദ്രപ്രധാനേ പൂർണമുർഗനേ ഡോലാനേ സുഭർഭരേ പ്രേമരസ രംഗുജയ ചാവോ സാധക സംഗ് പരേ സർണാസവൃഗാസന്ധലാഗ് മൃഭാഗീ ജപയാ പ്രഭു സുഖേ നാനക നാമൃതേ സുഖേ സേവകീ മനസാപൂരി ഭൈ സദ്ഗുരുതേ നിർമ്മൽ മാതലൈ ജനകോ പ്രഭു ഹയോദയാൽ സേവകിന്നു സദാ നിഹാൽ ബന്ധൻകാഡ് മുഖജന ഭയാ ജനം മരന്ദൂഖ ഭ്രമഗയാ ഇഷ്പുന്നി സർദാസ പൂരി രവരയാ സത്സംഗൂരി ജസ്കാ സാത്തൻ ലിയാ മിലായ നാനക ഭക്തി നാമ സമായ സോ ഗോ ബിസരേ ജയ ഘാല ഭാനേ സോ ഗോ ബിസരേ ജയ ഗിയാ ജാനേ സോ ഗോ ബിസരേ ജന സബ് കുജ ദിയാ സോ ഗോ ബിസരേ ജയ ജീവന ജിയാ സോ ഗോ ബിസരേ ജയ അഗനമേ രാഖേ ഗുരുപ്രസാദ ഗോ ബിർലാ രാഖേ സോ ഗോ ബിസരേ ജയ ബിഖതേ ഘാടാ ജനം ജനം ഗാ ടൂട്ടാ ഗാണ്ടായ ഗുരുപൂരേ തത് ഏഹ ബജായ പ്രഭനാ നാനക ജന്ധ്യായാ സാജന സന്ത കരോയേ കാമാന് ത്യാഗ ജപോ ഹര നാമ സിമർ സിമര സിമര സുഖ പാപോ ആപ് ജപോ അപര നാമ ജപാവോ ഭക്ത പായ തരിയ സംസാര ബിൻ ഭക്തി തനോ സിഷാര സർവ കല്യാണ സുഖ നിദ നാം ബൂഢ ജാത ഭായ വിശ്രാം സകല ദുഃഖാവനാശ നാനക നാമ ജപോ ഗുന്താസ് ഉപജീ പ്രീത പ്രേമ രാവ മന്ത്രന്തര ഏഹി സ്വഭാവ നേത്രോപേക് ധർ സുഖോയ മാന ബഗസായ സാധ ചരണ തോയ ഭക്ത ജനകേ മന്ത്രം വിർലാ ഗോ പാവ സംഗേ സതി ജയ കരമായ ഗുരുപ്രസാദ നാനക ജപ ലയ താകി മാ കഹി ന ജായ നാനക രയാ സർവ സമായ പ്രഭക് ശാന്ത ദീന ദയാൽ ഭഗത വശല സദാ കൃപാൽ അനാഥനാദ ഗോവിന്ദ ഗോപാൽ സർവഘടാ കർത്ത പ്രതപാൽ ആദപുര കാരണകർത്താർ ഭവജനാകെ പ്രാണധാര ജോ ജോ ജപ സോയ പുനീത ഭക്ത പായ ലാവേ മനഹീത അം നിർഗുണിയാർ നീച അജാനാൻ തുമരി ശരണ പുരുഖ ഭഗവാൻ സർവ കുണ്ഠമുഖത് മോഖ ഭായ ഏക നമ ഹർ കേ ഗുണ ഗായ അനകരാജ ഭോഗ ബഡിയായി ഹർ കെ രാമ കി കഥ മന ഭായ ഭോജന കാപുര സംഗീത രസന ജപതി ഹര ഭോജന കാപുര സംഗീത രസന ജപതി ഹര ഹർ നീത് പരി സോ കരണി സോഭാദ്ര മന്ദിര ദസേ പൂർണ ഗുരുമന്ത സാ സംഗ് പ്രഭു ദേവ നമാ സർവസുഖ നാനക് പ്രകാശ സലോക ഫേരത ഫേരത പ്രഭ ആയ പര്യാതോ ശരണായ നാനകി പ്രഭേന്തി അപ്പനി ഭക്തി ലായ അഷ്ടപതി

സന്ദനാ സുനേസു ഭജന സർവ്യാപീരാം സംഗരജന ജൻജാതാ ദസ്കീയരാഹത സദ്ഭജന സാധു സഭഗഹത ജോ ജോയ സോയി സുഖമാനേ കർണ കരാമനഹാർ പ്രവജാനേ അന്തർ ബസേ ബാഹർ ബിയോഹി നാനക ദർശൻ ദേഖ സമോഹി ആപ് സദ്കീയ സബ് സാത തസ് പ്രഭത്തെ സകലി കുത് പാത്ത തസ് ഭാവിത കരേ വിസ്താര തസ് ഭാവിത ഏകംകാർ അനകല ലഖീന ജായ ജസ് ഭാവിത സലായ മിലായ കമൻ നികട കമൻ കഹിയ ദൂരാ പയാ ബാ പ്രഭൂർ അന്തർഗാജ സാബ് ജനായ നാനത ജനാ ബുജായ സർ ഉദ ആവർത്താര സർവനയനാ പേക്ഷണഹാര സകൽ സമഗ്രി ജാഗാതനാ പഞ്ച സാപി സുന അവന ജാനേ ഖേൽ ബനായാ ഗയാ ഗാരി ഗിന്നി മായാ സബ്ഗേ മദ് അലപ്തോ രഹ ജോ കിഷ് കഹണാ സോ ആപേ കഹ ആഗ്യാ ആവ്യാ ഗയാ ജായ നാനക ജാ പാവേ തരേ സമായ ഇസ്തേ വൈസോ നാഹി ബുരാ ഉരായ കഹ ഹൗ കനേ കശകര ആ ഭലാ കർദൂ താത് നേ കീ ആപേ ജാനേ അപനേ ജീ കീ ആപ് സാജ ധാരി സബ് സാജ ഓത് ഭൂത ആപന സംഗ രാജ താകി ഗതബിന്ദ ഗഹീ ന ജായ ദൂസരായ താ സോ ജീ ഭായ തിസ് ഗാ കീ ആ സബ് പ്രമാണ ഗുരു പ്രസാദ നാനക ഹോ ജാന ജോ ജാനേ സദാ സുഖോയ ആപ് മിലായ ലായ പ്രഭ സോയ ഓത് നവന്ത കുലവന്ത പതവന്ത ജീവന മുഗത ജിർദ ഭഗവന്ത ധന ധന ധന ജന ആയാ ജിപ്രസാദ സബ് ജഗത് രായ